ജാലനിലദൈഹി മുസല്ലിയം മുസല്ലിമൻ അലൈഹി സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വസഹ്ബിഹി ഫിൽ ഹാലി വൽ മആലി വജാൽ ബിഹി കുല്ലിയതി മഅസൂം.